ദയാസ് ഫണർവണാഹർ കോക്ക് സ്റ്റുഡിയോ പാകിസ്ഥാനും ഫുരതമ ഫാരാങ് പഞ്ചാബി മഷൂർ ഫോക്ക് ലവ ഉംറാൻ ലഖിയാനി അലിയ ബൊഡു താരിഫെല്ലിബി സഗാഫി ഫോക്ക് അതി ക്ലാസിക്കൽ മ്യൂസിക് കെ മില്ലിയനൽ പ്രാക്ടീഷണറിക്ക് ഗൊത്തുക വരം അവഹ ഗായം വികെന്തിയ ഏകെ ഫോം കോക്ക് സ്റ്റുഡിയോഗ് ബൈ സീസൺ തവക അലി സെതിവണി ഖവ ലവയ ബൈ അമിൽ ലവത വിസ്കെനി സ്റ്റീഫ

അതി നുദന്ന മീഹും ബുനഫൂ അല്ലാ സീദാ തിമമ്മന്ന ബസ് വഹൈ നുഖുറവണി കീവകം ബാവേ നുവത മുഹമ്മദ് ഗെ ഫാനു ഗെ ബസ്ഫുളു തെതുക്കം ഗെ ഹെക്കെ തിമമ്മെങ്ക ഗാഥ നാനണി കീവകം ബാവേ ഹമ എഫദെ എവരെങ്കെ കുരിൻ ഉളുണു ഉമ്മെത്തവുഗെ മീഹും ബുണീ വെസ് എവരെങ്കെ ബുനുമാ എഫദ ബുനുമെക്കെ എവരെങ്കെ ഹിത്തവണി എഗ്ഗൊയ്വെഗെന്നെ എഫദ കന്ത യക്കൈൻ കുറാ മീഹുന്ന ഹമ കശ്വറും തിമൻ റസ്കലാങ്കെ ഹെക്കിത ബയാം കുറവ്വാ ഇങ്കെവീമേ.

Adi Yahudim ves, Nasaraim ves, evrenge dina, kalege faanu tabave vadagem fumaddaandeng, kalege faanaka nuruhenete. Kalege faanu idalwaash, hama kashwarum, Allahuge magu eyi hama kidumage. Adi kashwarum ves, kalege faanuge ariha, ilmuge tereng aya kantaka fahum, evrenge eduntaka, kalege faanu tabave vadagem fi nama, അല്ലാഹുഗെ ഹദ്റത്തും ഖലേഗ ഫാന ഇവ്സ് എഹീ തരിയകു അദി നസ്റു ദേനേ മീഹകുസ് നുവാനതേ.

ഇബ്രാഹീംഗ് ഫാൻഗ് വെരി രസ്കലാങ് ഖലിമ തകക്കും എബഹി കുറവ് അമുറുഫു തകക്കായ് നഹീ തകക്കും എഖലേഗ് ഫാനുഗ കിയമന്തിരിക്കം ഹുരി മിംവർ ബെല്ലുമ ഇംതിഹാനു കുറവ്വി ഹിന്ദു ഹന്ദുമ കുറവാശെ ഫഹ എഖലേഗ് ഫാനു കിയമന്തിരിവടാഗ് എഖം തത്ത ഫുരിഹമ കുറവ്വി എഖലാങ് എഖലേഗ് ഫാന വഹൈ കുറവ്വി ഹമഖശ്വറും മീ സകുന്നം ഇമാമൗ ഖംഗ തിമന് റസ്കലാങ് ഖലേഗ് ഫാനു ലവ്വാ ഹുഷീമെ എഖലേഗ് ഫാനു ദെന്നവി തിമങ് അളാഗ് ദരി ഫസ് കൊളും വെസ്മെ എഖലാങ് വഹൈ കുറവ്വി അണിയാ വെരിന്നക തിമന് റസ്കലാങ് അഹുദുഫുളൻ നുലുബേനെതേ.

0: ദേവ് എക്കലാംഗ വഹി കുരവി കാഫിർ വെജ് മീഹായ ദുനിയേഗാ കുട ഹിന്ദുക്കുളഗ് ഉഫലായ് അറാം തിമൻ റസ്ഖലാംഗ ദിവ്വാ ഹുഷീമെ ദെ നരകാഗ അജാബ്ഗ തെരയ എമീഹകു ഫൊനുവാ ലവ്വാ ഹുഷീമെ എയ് ഹാ ദഹാ നുബാവഗം വാ നിമിദുമകെ
1: ദിവേ എഫ്എം ദിവേ നായകു നുമതിയ എക്കെ മെഗഹേർട്സ്
2: അലിനൂർ